അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല

ഒറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യദൂർജടി ഹസ്തമാർന്ന തുടി തന്നു താളടും.

ಸ್ವರ್ಗ ನಂದಿನಿ.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇട്ടു. നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പർ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടു.
1: അയ്യോ, എനിക്ക് പാടാനൊന്നറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ, പാടു നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടു പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: പാടു പ്ലീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ആരായിട്ട് കുസ്തി പിടിക്കണേ?
1: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കാം, ജലജന്യ രോഗങ്ങളെ തടയാം. ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ ഫോർ നോൺ കോവിഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എറണാകുളം ഡോക്ടർ വിനോദ് പൗലോസ് റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് അതൊരു പകർച്ചവ്യാധിയാണ്. അത് സാധാരണയായിട്ട് ഉണ്ടാവുന്ന വയറിളക്കം തൊട്ട് വളരെ മാരകമാകുന്ന കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് തന്നെ ശീലമാക്കണം. ഇതിൽ പലരും ചെയ്യുന്നത് തിളപ്പിച്ച വെള്ളത്തിന്റെ കൂടെ പച്ചവെള്ളവും കൂടെ കലർന്ന് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, അത് ഒഴിവാക്കണം. നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് വൃത്തിയായി കഴുകുക എന്നുള്ള ഒരു ശീലമാക്കണം എന്നുള്ളതാണ്. പാചകം ചെയ്യാത്ത ആഹാരങ്ങളും പാനീയങ്ങളും നിർബന്ധമായും ഒഴിവാക്കുക. മൂന്നാമത്, നമ്മൾ ആഹാര പദാർത്ഥങ്ങളൊക്കെ മൂടി വെക്കണം, ഈച്ച വരാതെ അത് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നാലാമത്, നമ്മുടെ ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് വീട്ടിലൊക്കെ കിണറുകളാണെങ്കിൽ അത് സമയത്ത് ക്ലോറിനേഷൻ നടത്തേണ്ടതാണ്.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

ഒരു പഞ്ചാര പണന്തത്ത പറന്നു വന്നു. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പണന്തത്ത പറന്നു വന്നു.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്ന സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കണക്കെഴു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഒന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിലൊരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങൾ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാമല്ലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM-ലേക്ക് വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൻഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുകൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോൾ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. എന്ന സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകമൊരു നാടകശാല, ഇതിലാടാകും മേള മേള മായാമയുടെ വീണ, അനുമാനവനറിയും നീല അനുമാനവനറിയും നീല.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഒരു തൈ നടാം നാം അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം നാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. സുഗതകുമാരി അമ്മയുടെ വാക്കുകൾ കടം കൊണ്ട് ഞാൻ കുറച്ച്

കാര്യങ്ങൾ പറയട്ടെ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായി ജീവിച്ചുകൊണ്ട് പ്രകൃതി കിണങ്ങിയ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പേര് അലോഷ്യസ് പി ജെ. എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചി പാമ്പായി മൂലയിലാണ് എൻ്റെ സ്വദേശം. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. തികഞ്ഞ അവബോധത്തോടെയാണ് എന്നൊന്നും എനിക്ക് പറയുവാൻ കഴിയില്ല. എന്നിരുന്നാലും എൻ്റെ ജീവിത കാലയളവിൽ ഞാൻ അനുഭവിച്ചു പോകുന്ന പ്രകൃതിയുടെ ശബ്ദമാധുര്യവും രോദനവും ഞാൻ ഓർത്തു പോകുകയാണ്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പലരും പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ കാട്, പുഴ, കാട്ടാർ, വഞ്ചി എന്നിവയൊക്കെ ആണെന്നുള്ള ധാരണയാണ്. നാം കാണുന്നതും നമ്മൾ കൂടുന്നതും ആണ് പ്രകൃതി എന്ന് മനസ്സിലാക്കുന്ന എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഞാനല്ല, മറിച്ച് എൻ്റെ ചുറ്റുപാടും കാണുന്നതാണ് പ്രകൃതി എന്ന ചിന്തയിൽ നിന്നാണ് പ്രകൃതിയുടെ നാശം തുടങ്ങി വയ്ക്കുന്നത്. ഞാനും ഉൾപ്പെടുന്നതാണ് പ്രകൃതി എന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ പ്രകൃതിയെ നാം ഒരിക്കലും നശിപ്പിക്കുകയില്ല. പ്രകൃതി എന്നത് ഞാനാണെന്നുള്ള ഒരു അവബോധം നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ഒരു മരം നട്ടു എന്നൊക്കെ പറയുന്നതിൽ പലപ്പോഴെങ്കിലും ഒരു പ്രഹസനം ധ്വനിക്കാറുണ്ട്. കാരണം ഒരു ജൂൺ മാസമാകുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല പരിസ്ഥിതി. ഭൂമിയിൽ മനുഷ്യർ എത്ര നിസ്സാരരാണ് എന്ന് നാം ചിന്തിക്കണം. മറിച്ച് പ്രകൃതി എത്ര ശക്തനാണെന്ന് മനസ്സിലാക്കുവാൻ നാം വന്നുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റുകളിൽ നിന്നും വെള്ളപ്പൊക്കങ്ങളിൽ നിന്നും പേമാരിയിൽ നിന്നും വൈറസുകളിലും നിന്നും നമ്മൾ കാണുന്നില്ലേ? സത്യത്തിൽ നാം എത്രമാത്രം അന്ധത ബാധിച്ചവരാണ്. പ്രകൃതിയെ നമ്മൾ രക്ഷിക്കേണ്ട ഒരു കാര്യമേയില്ല. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ മാത്രം മതി. നമ്മൾ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അതിനെ അതിൻ്റെ തനതായ അവസ്ഥയിലേക്ക് വിട്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ മനുഷ്യകുലം പൂർണ്ണമായി അപ്രത്യക്ഷമാകും എന്ന കാലം അതിവിദൂരമല്ല. പ്രകൃതിക്ക് ഒന്നും സംഭവിക്കുകയില്ല. നേരെ മറിച്ച് നമ്മളില്ലെങ്കിൽ പ്രകൃതി തഴച്ചു വളർന്നിരിക്കും. ഒരു ജീവി പോലും വിശപ്പിനു വേണ്ടിയല്ലാതെ മറ്റൊരു ജീവിയെ കൊല്ലില്ല. മറിച്ച് മനുഷ്യൻ തൻ്റെ വിനോദത്തിനു വേണ്ടി കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. നാം ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ കുറഞ്ഞത് 500 വർഷമെങ്കിലും എടുക്കും ഭൂമിയിൽ അലിഞ്ഞു ചേരുവാൻ. അതുമല്ലെങ്കിൽ ഇരിക്കട്ടെ, 100 വർഷമെങ്കിലും എന്ന് വിചാരിക്കുക. 2 വരെ അത് ഭൂമിയിൽ കാണും. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2 നാശത്തിൻ്റെ വക്കിലേക്കാണ് നാം തള്ളിവിടുന്നത്. കടലിലെ ജീവജാലങ്ങൾ മുതൽ ഓരോ സ്പീഷീസുകൾ വരെ നമ്മളുടെ ഈ പ്രവർത്തനം മൂലം മാരകമായ വിധം പലതും ബാധിക്കുന്നുണ്ട്. ജലാശയങ്ങളിലേക്ക് തള്ളിക്കളയുന്ന രാസ ജൈവ മാലിന്യങ്ങൾ പുഴകളെയും കടലുകളെയും അവയുടെ സന്തുലിതാവസ്ഥ തകിടം മറിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രകൃതിയെ ശരിക്കും വെല്ലുവിളിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. ഇതിൻ്റെ റീസൈക്കിൾ ഉപയോഗവും ഇത് കുറയ്ക്കേണ്ടതുമായ പ്രവൃത്തികൾ വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയുന്നതിനുമപ്പുറം ഗ്ലോബൽ ഇഷ്യൂ വളർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിറ്റിക്കോ അതുമല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിനോ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നു. ഇവിടെ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിൽ മുളവുകാട് എന്ന പഞ്ചായത്തിൽ ഫാദർ ബോബി ജോസ് കപ്പൂച്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു വനം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന നാളെയിലേക്ക് പ്രകൃതിക്കൊരു കൈത്താങ്ങായി അത് ഇന്ന് തുടർന്നു കൊണ്ടുപോകുന്നു. 1000 സ്കോളർഷിപ്പ് ഇട്ട് ഈ ലോകത്തിലേക്ക് ഏതൊരു മനുഷ്യനും അംഗമാകാം. അവിടെ മരങ്ങൾ വനമായി രൂപപ്പെടുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ സമയം ചെലവഴിക്കാം. ഇന്ത്യയിൽ ഒരുപാട് NGOs ഇത്തരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അർബൻ ഏരിയയിൽ വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ തന്നെ കാടുകളെ പുനഃസൃഷ്ടിക്കുക, അങ്ങനെയെല്ലാം ഇവർ വഴി നടന്നു പോകുന്നു. കൂട്ടായ ഒരു കാഴ്ചപ്പാടും മനസ്സിനെ തട്ടിയുള്ള ഒരു പ്രവൃത്തിയുമാണ് ഇതിനു വേണ്ടത്. അങ്ങനെ കൂട്ടായ പ്രവർത്തനവും അധികാരികളുടെ ഇടപെടലുകളും ഉണ്ടായാൽ നഷ്ടപ്പെട്ട പലതും ഈ പ്രകൃതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അപൂർവമായി നമ്മുടെ രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫോറസ്ട്രേഷൻ. ഇത് നമ്മുടെ ചുറ്റുപാടും ആരംഭിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ. വഴിമരങ്ങൾ നീളെ ആണിതറച്ച് പഞ്ചറൊട്ടിക്കും എന്ന ലേബലോടുകൂടിയ ബോർഡുകൾ നമ്മൾ വഴികളിൽ കണ്ടുമുട്ടുന്നുണ്ട്. വർഷങ്ങളെടുത്ത് വളർന്ന മരങ്ങൾ ആ ഒറ്റ ആണിയടി കൊണ്ട് നശിച്ചു പോകും.

എന്തുകൊണ്ടാണ് നമുക്ക് ഇതിൽ ആർക്കും പരാതിയില്ലാത്തത്? സത്യത്തിൽ ഇത് ശരിക്കും ഹൃദയഭേദകമല്ലേ? അതുപോലെ തന്നെ ലക്ഷറി ലൈഫ് ഒഴിവാക്കിയാൽ തന്നെ ഒത്തിരി പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് കുറക്കാം. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് മുതൽ രാത്രിയിൽ ബെഡിന് അടുത്ത് വയ്ക്കുന്ന വാട്ടർ ബോട്ടിൽ വരെ പ്ലാസ്റ്റിക് മയമാണ്. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക എന്നത് അത്ര കണ്ട് എളുപ്പമല്ല എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിവുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മിക്സി, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പാർട്സ്, അങ്ങനെ അങ്ങനെ പലതും. എന്നിരുന്നാലും നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ വിചാരിച്ചാൽ കുറക്കാം. എന്തുകൊണ്ട് കടയിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി നമുക്ക് കയ്യിൽ കരുതിക്കൂടാ? അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്നത് മുതൽ രാത്രിയിലെ AC ഉപയോഗിക്കുന്നതിൽ വരെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായാൽ പല ദുരന്തങ്ങളും നമുക്ക് തടയാൻ കഴിയും. 10 പേർ ശ്രമിച്ചാൽ തന്നെ എന്തുമാത്രം മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും കാണാം. ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നാം പ്രകൃതിയെ കുറച്ച് മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. ഒരു മിനിമലിസം എന്ന ഒരു പോളിസി തന്നെ ഉണ്ടല്ലോ, അതും നമുക്ക് നമ്മളിൽ പ്രാവർത്തികമാക്കാം. എന്തും മിനിമം പാലിച്ച് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. ആർഭാടങ്ങൾ കഴിവതും ഒഴിവാക്കുക. നമ്മുടെ നല്ല ശീലങ്ങളിൽ നിന്ന് തന്നെ പ്രകൃതിയിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അക്യൂഷ്യ പോലുള്ള മരങ്ങൾ നിർത്തലാക്കിയാൽ എത്രമാത്രം രോഗങ്ങൾ നമ്മളുടെ ഇടയിൽ നിന്ന് മാറ്റാൻ കഴിയും. എന്തുമാത്രം ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തുകൊണ്ട് വഴിവക്കിൽ ഇങ്ങനെയുള്ള മരങ്ങൾ വച്ചുപിടിപ്പിച്ചുകൂടാ? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് പുതിയൊരു ആവാസ കേന്ദ്രമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. വഴിയരികിലെ മാവുകളിൽ കുട്ടികൾ കല്ലെറിയട്ടെ, ആ കുട്ടികൾ മരത്തിൽ കയറി ചാടട്ടെ, തുളുമ്പുന്ന ബാല്യങ്ങളെ നമുക്ക് അവിടെ കാണാം. ഈ ടൈൽ പാകിയ മുറ്റത്ത് കളിക്കുവാൻ ഇടമില്ലാത്ത കുട്ടികൾക്ക് തികച്ചും ഒരു ആശ്വാസമല്ലേ ഈ വഴിമരങ്ങൾ? കൊറോണ കാലത്ത് കണ്ട കാഴ്ചകളിലൊന്നാണ് ഒത്തിരി ഒത്തിരി വീട്ടമ്മമാരും മുത്തശ്ശിമാരും പച്ചക്കറി കൃഷികളിൽ ഏർപ്പെടുന്നത്. സത്യത്തിൽ ഒത്തിരി സ്ട്രെസ് റിലീഫാണ് ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. പ്രകൃതി എന്നാൽ സന്തോഷമാണ്. പരിസ്ഥിതി ഞാൻ കൂടെയാണെന്നുള്ള ചിന്തയോടെ നമുക്ക് കൈകോർത്ത് മുന്നേറാം. വരും തലമുറയ്ക്ക് നമ്മുടെ നന്മകൾ കൈമാറാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഞാൻ അലൂഷ്യസ്.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, ജണ്ട വരിശകൾ, താരസ്ഥായി വരിശ എന്നിവ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മന്ത്രസ്ഥായി വരിശകളാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായി സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ കർണാടക സംഗീതത്തിൽ പ്രയോഗത്തിൽ 3 സ്ഥായികളാണുള്ളത്: മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി എന്നിവ. അനുമന്ത്രസ്ഥായി, അതിതാരസ്ഥായി എന്നീ 2 സ്ഥായികളും കൂടി ഉണ്ട്. അത് ഇപ്പോൾ അധികം പ്രയോഗത്തിലില്ല. ഇപ്പോൾ പ്രയോഗത്തിലുള്ളത് 3 സ്ഥായികൾ. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മന്ത്രസ്ഥായി. മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ മധ്യസ്ഥായി ഷഡ്ജത്തിന് താഴോട്ട് സ്വരങ്ങൾ. ഇപ്രകാരം താഴോട്ട് പാടുന്നതിനാണ് മന്ത്രസ്ഥായി എന്ന് പറയുന്നത്. മന്ത്രസ്ഥായി വരിശകൾ 4 ഭാഗങ്ങളിലായിട്ടാണ് പഠിക്കേണ്ടത്. ഇന്ന് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികൾ: കടവന്ത്രയിലുള്ള ഗായത്രി, കലൂരിലുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറ നിവാസിനിയായ ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി എന്നിവരാണ്. മന്ത്രസ്ഥായ വരിശകൾ ആരംഭിക്കുന്നു.

മന്ത്രസ്ഥയ വരിശകൾ രണ്ടാം കാലം പാടുന്ന രീതി നമ്മൾ ഇപ്പോൾ പാടി നോക്കി. അടുത്തത് മൂന്നാം കാലം പാടണം. മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരങ്ങൾ വരും. പാടുന്ന രീതി നമുക്ക് പഠിക്കാം.

മന്ത്രസേ വരിശകൾ ഒന്നു മുതൽ മൂന്ന് കാലം വരെ പാടുന്ന രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി നാലാം കാലം പാടുന്ന രീതി. നാലാം കാലം പാടുമ്പോൾ ഒരു അടിയിൽ എട്ട് സ്വരങ്ങൾ വരും. നമുക്ക് നാലാം കാലം ഒന്ന് പാടി നോക്കാം. 3 4 സനി ദ പ മ ഗ രി സ സ സ ഗ രി സ നി സ രി ഗ മ സ രി ഗ മ പ ധ നി സ സ നി ദ പ മ ഗ രി സ സ ഗ രി സ നി സ സ നി സ സ

നമ്മളിപ്പോൾ മധ്യസ്ഥായി, മന്ത്രസ്ഥായി, താരസ്ഥായി ഈ മൂന്ന് വരിസയിലുള്ള സ്വരങ്ങളും നമ്മൾ പാടിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ എല്ലാവരും ശ്രവിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: അകത്തളത്തെ രാഷ്ട്രീയം, അതായത് ഒരു ഭവനത്തിന്റെ ഉള്ളറകളിൽ പുകയുന്ന അനേകവട്ടം സങ്കീർണ ചിന്തകളും പ്രതിബന്ധങ്ങളും, പലതും പുറംകാഴ്ചയിൽ പിടികിട്ടാത്തവ, പരിഹാരം കണ്ടെത്തി നൽകാൻ എളുപ്പമൊന്നും സാധിക്കാത്തവ. അത് ചലച്ചിത്രങ്ങൾക്ക് പ്രമേയമായി മാറുമ്പോൾ ഗൗരവത്തോടെ ചലച്ചിത്രങ്ങളെ വിലയിരുത്തുന്നവരുടെ മനസ്സിൽ അമ്പരപ്പ് സൃഷ്ടിക്കുകയും ചെയ്യാം. KG ജോർജ് എന്ന ഏറ്റവും മികച്ച മലയാള സിനിമാ സംവിധായകരിലൊരാൾ 3.5 പതിറ്റാണ്ടിനു മുൻപ് ഫലവത്താക്കിയ ഒരു പിടി മനോഹര വിചിത്ര സിനിമകൾ അകത്തളങ്ങളുടെ രാഷ്ട്രീയം വല്ലാതെ വിളിച്ചു പറഞ്ഞതാണ്. പ്രേക്ഷകനിൽ ആഴത്തിലുള്ള ചിന്തകൾക്ക് മരുന്നു പകരുന്നവ, അവയിലേക്ക് സാധിക്കുന്നതുപോലെ കടന്നു ചെല്ലുന്നതാണ് ഈ സിഗ്നേച്ചർ അധ്യായം. 40 വർഷങ്ങൾക്ക് മുൻപ് 1984 ഒരു KG ജോർജ് സിനിമ വിചിത്ര കാഴ്ചകളുമായി പുറത്തിറങ്ങി. ഇന്നും സിനിമാ ചർച്ചകളിൽ അത് കൃത്യമായി തന്റെ സ്ഥാനം മറ്റു പല KG ജോർജ് ചിത്രങ്ങളും പോലെ അടയാളപ്പെടുത്തിക്കൊണ്ട് കാലാതീതമായി നിലനിൽക്കുന്നുമുണ്ട്. ആദാമിന്റെ വാരിയൽ എന്ന ഈ ചിത്രത്തെപ്പറ്റി സിഗ്നേച്ചറിൽ മുൻപും നാം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ കഥ പറയലിന്റെ ആഴങ്ങൾ ഇനിയും തേടാനുണ്ട് എന്നതാണ് പ്രചോദനമായ ചിന്ത. പ്രത്യേകിച്ച് അകത്തളങ്ങളിലെ രാഷ്ട്രീയമെന്ന ചിന്താപക്ഷത്തുനിന്ന് വിലയിരുത്തുമ്പോൾ KG ജോർജിനൊപ്പം കള്ളിക്കാട് രാമചന്ദ്രൻ കൂടി ചേർന്ന് രചന നിർവഹിച്ച ആദാമിന്റെ വാരിയല് ഒരു പൂർണ്ണ സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറയാം. എന്നാൽ സ്ത്രീകൾ മുഴുവൻ നല്ലവരും പുരുഷന്മാർ മുഴുവൻ അവർക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നവരുമെന്ന ഇന്ന് അറിഞ്ഞോ അറിയാതെയോ പലരുടെയും മനസ്സിൽ പതിയപ്പെട്ട ആ ടെംപ്ലേറ്റിനെ തകർക്കുന്നതാണ് KG ജോർജിന്റെ ഈ സൃഷ്ടി. സമൂഹത്തിൽ കാണുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഭിന്നലിംഗക്കാരിലുമെല്ലാം നല്ലവരും മോശം മനുഷ്യരുമൊക്കെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വനിതകൾക്ക് ഭവനങ്ങളിൽ നേരിടേണ്ടി വരുന്ന അനേകം അതിക്രമങ്ങൾക്ക് പിന്നിൽ മറ്റു വനിതകൾ നിർണായക പങ്ക് വഹിക്കാറുമുണ്ട്. ആദാമിന്റെ വാരിയലിലെ നായികമാരിലൊരാളായ വാസന്തി അമ്മാവന്റെ ഭാര്യ കൂടിയായ തന്റെ അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിക്കുന്നു.

0: അതുപോലെ. എന്നാൽ വേദനകളിൽ മനസ്സിടറിയ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന പുരുഷന്മാരും സമൂഹത്തിലുണ്ട്. കെ ജി ജോർജിന്റെ ചിത്രങ്ങളിലും അത് പ്രകടമാണ്. വാസന്തിയുടെ മരണപ്പെട്ടുപോയ അമ്മാവനെ പോലെ. ആദാമിന്റെ വാര്യയില് 1983 കേരള ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കും മികച്ച കഥയ്ക്കുമുള്ള അവാർഡുകൾ കെ ജി ജോർജിന് നേടിക്കൊടുക്കുകയും ചെയ്തു. ഒരു സമൂഹത്തിൽ ജീവിതം മുൻപോട്ട് നയിക്കുന്ന മൂന്ന് വനിതകൾ. ആദ്യത്തെ ആൾ ആലീസ്, ശ്രീവിദ്യയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ആൾ സുഹാസിനെ അവതരിപ്പിച്ച വാസന്തിയാണ്. മൂന്നാമത്തെ ആൾ അമ്മിണി എന്ന കൗമാരം പിന്നിട്ട പെൺകുട്ടി. സൂര്യവേഷം മനോഹരമാക്കി. ഈ മൂന്ന് സ്ത്രീകളുടെയും കഥ സമാന്തരമായി പറഞ്ഞു പോവുകയാണ്. അതേസമയം ആലീസിന്റെയും അമ്മിണിയുടെയും കഥ ഏറെ നേരം ഒരേ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നതും. അമ്മിണി ആലീസിന്റെ വീട്ടിലെ ആശ്രിതയാണ്. മധ്യവയസ്സിനോട് അടുത്തവളാണ് ആലീസ്. ഭർത്താവ് മാമച്ചൻ മുതലാളി കാശികാരനായത് എങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട് സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ. തിലകൻ അവതരിപ്പിച്ച പുരുഷോത്തമൻ നായർ എന്ന വ്യക്തിയുടെ വാക്കുകളിലൂടെ.
1: നമ്മുടെ മാമച്ചൻ ഭാഗ്യവാനാ. കാരണം എന്താന്ന് വെച്ചാൽ ചിക്കൻ തീർന്നു പോയല്ലോ. ഇതെല്ലാം നമ്മുടെ മാമച്ചന്റെ വൈഫിന്റെ പാചക. മാമച്ചന്റെ വൈഫ് തൊട്ടതിനെല്ലാം നല്ല ടേസ്റ്റാ. കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്?
2: നല്ല ടേസ്റ്റാ.
1: നോക്കിയിരിക്കാതെ കഴിക്കു സാഹിബ്. മാമച്ചന്റെ ഐശ്വര്യം എല്ലാം മാമച്ചന്റെ വൈഫാ. ഫിലിപ്പോസ് മുലാളിന്റെ കണക്കെടുത്തുകാരനായിരുന്ന മാമച്ചൻ ഇത്രയും മുങ്ങിയത് ആരുടെ കഴിവാ? സാഹിബിന് മനസ്സിലായ.
0: ആദാമിന്റെ വാര്യയിൽ എന്ന ചിത്രത്തിൽ കാണുന്ന മൂന്ന് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളും മൂന്ന് നിലയിലുള്ളവരാണ്. എന്നാൽ ഒരേ അഭിലാഷം മനസ്സിൽ പേറുന്നവരാണ്. തങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനത്തിനായി, സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുന്നവരാണ്. കഥാന്ത്യത്തിൽ അതിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. എന്നാൽ മൂന്ന് രീതിയിൽ. അടിസ്ഥാനപരമായി അവർ മൂന്നും ഒന്നു തന്നെയാണ്. മൂന്ന് വഴിത്താരകളിൽ സഞ്ചരിക്കേണ്ടി വരുന്നവരാണ്.

ആദാമിന്റെ വാരിയല്ല് അഥവാ പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മുൻപോട്ട് പോകേണ്ടി വരുന്ന അവന്റെ ശാരീരിക അഭിലാഷങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണോ പെണ്ണെന്ന ചിന്ത കൂടി ഈ ചിത്രം ഉയർത്തിക്കാട്ടുന്നുണ്ട്. നാം കേട്ട ഗാനത്തിന്റെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേയൊരു ഗാനത്തിന്റെ വരികൾ ഏറെ ശ്രദ്ധേയമാണ്. അതിന്റെ പകുതിക്ക് ശേഷമുള്ള വരികൾ എന്താണെന്ന് നോക്കാം. എന്തും വഹിക്കുന്ന ഭൂമിയല്ലോ പെണ്ണെന്ന മുത്തിന് പെറ്റമ്മ, ഉള്ളിലുള്ളത് കണ്ണുനീരെന്നാലും മുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കും, അരി മുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കും. കവി ഓയൻമി കുറുപ്പ് സ്ത്രീയെ വർണ്ണിച്ചിരിക്കുകയാണ് ഭൂമിയോളം ക്ഷമിക്കുന്നവളായി. തുടർന്ന് കവി പറയുന്നു, പെറ്റുപെരുകിയ പൊന്മുത്ത് മുറ്റം നിറഞ്ഞു പുരനിറഞ്ഞു, തട്ടിയെറിഞ്ഞതാ വഴിത്താരിയിൽ പൊട്ടിച്ചിതറിയ ചോളം പോലെ, തൂവൽ കത്തിപ്പിടയും കിളികൾ പോലെ. ഏറെ വിലയേറിയതെന്ന് വാദിച്ചുകൊണ്ട് വിവാഹത്തിലൂടെ സ്വന്തമാക്കുന്ന സ്ത്രീ എന്ന മുത്തിന് എന്നാൽ പലപ്പോഴും വിധി എന്താണ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പോവുകയാണ് കവി. പൊട്ടിച്ചിതറിയ ചോളം പോലെയും തൂവൽ കത്തി പറക്കാനുള്ള ശേഷി തന്നെ നഷ്ടപ്പെട്ട കിളികൾ പോലെയുമൊക്കെ ആ സുന്ദര സൃഷ്ടി മാറാനിടയുള്ള കാഴ്ച കവി അവതരിപ്പിക്കുന്നു. നാം കണ്ടുമുട്ടുന്ന 1000 സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങൾ ഇവിടെ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഗാനത്തിൽ ഒരിടത്തും വ്യവസ്ഥകൾ തച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത രചയിതാവ് പറഞ്ഞു പോകുന്നില്ല എന്നതാണ്. ആ കർത്തവ്യം സംവിധായകന് കവി വിട്ടു നൽകിയിരിക്കുകയാണ്. സംവിധായകനാണല്ലോ സിനിമയെന്ന തന്റെ കലാസൃഷ്ടി ആത്യന്തികമായി എന്താണെന്ന് നിശ്ചയിക്കാൻ അവകാശമുള്ള കലാകാരൻ. MB ശ്രീനിവാസൻ ഒരുക്കിയ ഈ ഗാനം ചിത്രത്തിന്റെ ഏറ്റവും ആദ്യം ടൈറ്റിൽ രംഗങ്ങളിലാണ് കടന്നു വരുന്നതെന്നത് ഏറെ ശ്രദ്ധേയം. മറ്റു പല ചിത്രങ്ങളിലും കാണാറുള്ളതുപോലെ ടൈറ്റിലുകൾ ഗാനത്തോടൊപ്പം സിനിമ ആരംഭിച്ച് അല്പസമയത്തിന് ശേഷമല്ല ഇവിടെ കടന്നു വരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും അനിവാര്യമായ സെൻസർ സർട്ടിഫിക്കറ്റും പരിമിതമായ ആദ്യ ടൈറ്റിൽ രംഗങ്ങളും തെളിഞ്ഞ ശേഷം ആ ഗാനവും ആരംഭിക്കുന്നു. എവിടെ നിന്നോ അത് ഒഴുകി വരികയാണെന്ന് പറയാം. അവിടെ കാണുന്നത് തികച്ചും പച്ചയായ ആരാണെന്നറിയാത്ത സ്ത്രീ ജീവിത കാഴ്ചകൾ. സംവിധായകൻ ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബുവിനൊപ്പം ഏതോ തെരുവിൽ ചെന്ന് പകർത്തിയതുപോലുള്ള ദൃശ്യങ്ങൾ. തീർത്തും സാധാരണക്കാരായ സ്ത്രീകൾ കടന്നുവരുന്ന കുറേ രംഗങ്ങൾ അവരുടെ മൗനാനുവാദത്തോടെ പകർത്തിയതുപോലെ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുമായൊന്നും നേരിട്ട് ബന്ധമില്ലാത്തതാണ് ഈ രംഗങ്ങൾ. എന്നാൽ ടൈറ്റിൽ ഗാനത്തോടൊപ്പം കടന്നുവരുന്ന ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പറയാൻ പോകുന്നത് അവരുടെ കൂടി കഥയാണെന്നുമാകാം. ദൃശ്യങ്ങളിൽ ചിരിച്ചും കളിച്ചും ചിന്തിച്ചുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് കടന്നുപോകുന്ന അവരിൽ പലരുടെയും ചിന്ത ഉള്ളറകൾ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടേതിന് തുല്യമാകാം. അതിൽ കടന്നുവരുന്ന കുട്ടികളും യുവതികളുമൊക്കെ നാളെ ഇതിനു തുല്യമായ അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടിയും വന്നേക്കാം. അവർക്കായി കൂടിയുള്ള ഒരു ഉണർത്തുപാട്ടായി മാറുകയാകാം ഈ KG ജോർജ് ചിത്രം. പ്രേക്ഷകരുടെ തന്നെ ഭാഗമായ തീർത്തും സാധാരണക്കാരെ ചിത്രീകരിച്ചതിലൂടെ സമൂഹത്തിന്റേക്ക് കൂടി സാങ്കല്പികമായ ഏതോ മതിൽ പൊളിച്ചിറങ്ങി കടന്നു ചെല്ലുകയാണ് ആദാമിന്റെ വാരിയൽ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്ന് തോന്നുന്നു. സിനിമ പുറത്തിറങ്ങി 4 പതിറ്റാണ്ടിനിപ്പുറവും ചർച്ചയാകുന്ന ക്ലൈമാക്സ് രംഗങ്ങളും അത്തരത്തിലാണല്ലോ. ടൈറ്റിൽ ഗാനരംഗത്തിന് നേരെ വിപരീതമായി സ്വാതന്ത്ര്യത്തിലേക്ക് കുറേയധികം വനിതകൾ മതിൽക്കെട്ടുകൾ തകർത്ത് അല്ലെങ്കിൽ അവർ പാർത്തിരുന്ന ആ അഭയകേന്ദ്രത്തിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് ഓടിയെടുക്കുന്ന കാഴ്ചകൾ. അവിടെ ഒരു സംഘം ആളുകളുണ്ട്, എല്ലാവരും പുരുഷന്മാർ തന്നെ. അവരെ കൂടി തള്ളിമാറ്റിക്കൊണ്ടാണ് അമ്മിണിയുടെ നേതൃത്വത്തിൽ ആ സ്ത്രീകൾ ഓടിയകലുന്നത്. ആ കൂടി നിൽക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്, സംവിധായകൻ KG ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ. അവർ ഒരു സിനിമ ചിത്രീകരിക്കുകയുമാണ്. ഒരുപക്ഷെ തങ്ങളും പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണെന്ന് സംവിധായകൻ പറയാതെ പറയുകയാകാം. ചലച്ചിത്രം കാഴ്ചകളുടെയും സിനിമാറ്റിക്കായ ചിന്തകളുടെയും മാന്ത്രിക മാധ്യമമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മിണി ജീവിതത്തിൽ അഭയമാരും ഇല്ലാത്തവളാണ്. ഒരുപക്ഷെ സാമുദായികമായി പിന്നാക്കം നിൽക്കുന്ന ഏതോ വിഭാഗത്തിൽ നിന്നുള്ളവളാകാം അമ്മിണി. ഇത്തരമൊരു ചിന്ത പല നിരീക്ഷകരും പങ്കുവച്ചിട്ടുണ്ട്. പണ്ടെങ്ങോ അമ്മിണിയെ ഭരത് ഗോപി അവതരിപ്പിച്ച മാമച്ചൻ എന്ന ആ പണക്കാരന്റെ വീട്ടിൽ കൊണ്ടാക്കി നാടുവിട്ടുപോയ അവളുടെ മാതാപിതാക്കളെ അതിന് പ്രേരിപ്പിച്ച ഘടകം ദാരിദ്ര്യമാകാം. ആ ഭവനത്തിൽ അവൾ വളർന്നു, യുവത്വത്തിലെത്തി. മാമച്ചന്റെ കണ്ണുകൾ ആ വളർച്ച തിരിച്ചറിയുകയും ചെയ്തു. രാത്രിയുടെ യാമങ്ങളിൽ അവളുടെ ശരീരം തേടി അയാൾ എത്താറുണ്ട്. എന്നാൽ ആലീസ് തന്റെ ഭർത്താവിന്റെ പ്രവൃത്തികൾ തീർത്തും നിസ്സംഗതയോടെയാണ് നോക്കിക്കാണുന്നതും. അതിനു കാരണം അതുവരെ നയിച്ചുവന്ന ജീവിതം തന്നെയുമാണ്. കൗമാരക്കാരിയായ മകളുള്ളയാളാണ് മാമച്ചൻ. അയാളിൽ നിന്ന് അമ്മിണി ഗർഭിണിയായതും തുടർന്ന് തന്റെ അധീനതയിൽ തന്നെയുള്ള ദൂരെയൊരു പാറമടിയിലേക്ക് മാമച്ചൻ അമ്മിണിയെ അയക്കുന്നതുമൊക്കെയാണ് തുടർന്ന സാധുജീവിതത്തിൽ സംഭവിക്കുന്നത്. ക്രമേണ അവൾ മാമച്ചന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു സർക്കാർ ആശുപത്രിയിലാണ്. അവളെ പരിചരിക്കാൻ ഒപ്പമുള്ളത് പൊന്നമ്മയെന്ന ചാരായ

0: കാരി മാത്രം. മാമച്ച മുതലാളിയും ആലീസും പോലും അമ്മിണിയുടെ ഗർഭാവസ്ഥയിൽ എടുക്കുന്നതിലും കരുതൽ ആ സ്ത്രീക്ക് അവളോടുണ്ട്. സമാനമായ അവസ്ഥകളിലൂടെ കടന്നുപോയവളാകാം. പ്രസവ വേളയിൽ ആ ആശുപത്രിയിൽ അമ്മിണി നേരിടുന്ന പെരുമാറ്റങ്ങളാകട്ടെ ഇന്നും ഏറെ ശ്രദ്ധേയം.
1: കുറച്ച് വേദനയൊക്കെ കാണും, സുഖിച്ചപ്പോ ഓർക്കണമായിരുന്നു. മീനാക്ഷി ഇങ്ങ് വന്നേ. നീ അറിഞ്ഞായിരുന്നു ശാരദാമ്മക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്?
2: ഞാനും കേട്ടു. അവസാനം അവളത് പറ്റിച്ചു.
1: സൂപ്രണ്ട് സാർ കനിഞ്ഞതാ. എങ്ങനെ കനിയാതിരിക്കും? മൂന്നാല് മാസം കൂടെ തന്നെ അല്ലായിരുന്നു?
2: ഇനിയിപ്പോ ഇവിടെയുള്ള കാമവന്മാരൊക്കെ എന്ത് ചെയ്യും?
1: സുധാരൻ ഡോക്ടറിന്റെ കാര്യം ഏറെ കഷ്ടം.
2: പാവം പെട്ടത് തന്നെ.
1: പേടിക്കണ്ട, ഇപ്പൊ പ്രസവിക്കും. വേദന തോന്നുമ്പം ആണി നോക്കണം കേട്ടോ.
0: പ്രസവത്തെ തുടർന്ന് അമ്മിണി ഒരു വലിയ വീടിന്റെ ഗേജിന് സമീപം തന്റെ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ്. തുടർന്നവളെ സാമൂഹിക വിരുദ്ധർ ശല്യപ്പെടുത്തുന്നു. അമ്മിണിയെ പോലീസുകാരാണ് ആ അഭയകേന്ദ്രത്തിലെത്തിക്കുന്നത്. അതിന്റെ ഗേറ്റ് തള്ളിത്തുറന്നാണ് അമ്മിണിയും ഒപ്പമുള്ള അനേകം സ്ത്രീകളും ഏറെ ശ്രദ്ധേയമായ ക്ലൈമാക്സിലെ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നതും. മാമച്ച മുതലാളി കാലങ്ങളായി നൽകിവരുന്ന വേദനകളിലും അടിച്ചമർത്തലുകളിലും കാര്യസാധ്യങ്ങൾക്കായുള്ള ചൂഷണങ്ങളിലും വലയുന്ന ആലീസ് പരപുരുഷ സ്നേഹം തേടുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനപ്പുറമൊന്നും ആ ബന്ധം വഴി കടന്നു വരാനിടയില്ല എന്ന ചിന്തയൊക്കെ ആലീസിനെ നയിക്കുന്നു കാണാം. മമ്മൂട്ടി അവതരിപ്പിച്ച ജോസ് എന്ന യുവ എഞ്ചിനീയറാണ് രഹസ്യ പങ്കാളി. മാമച്ചൻ നൽകിവരുന്ന ഇന്നത്തെ അവഗണനകളടക്കമുള്ളവയിൽ ആലീസിനെ തുടർന്നും മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ആ ബന്ധമാണ്. എന്നാൽ അതിലും അവൾ വഞ്ചിക്കപ്പെടുന്നു. ജോസിന്റെ സുഹൃത്തുക്കളും മറ്റും ആ ബന്ധത്തെപ്പറ്റി അറിയുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെയാണ് കാരണമെന്ന അയാൾ ആലീസിനോട് പറയുന്നുണ്ട്. തുടർന്ന് ആലീസ് അഭയം തേടുന്നത് ആത്മഹത്യയിലാണ്. സ്വാതന്ത്ര്യം തേടിയ മാർഗം മരണമായിരിക്കാം. എന്നാൽ ആലീസിന്റെ വരെ അവഗണനയിൽ ജീവിച്ച തികച്ചും താഴെ തട്ടിലുള്ള അമ്മിണി തിരഞ്ഞെടുത്ത മാർഗം അതിജീവനത്തിനായുള്ള പോരാട്ടമാണെന്നത് ഏറെ ശ്രദ്ധേയം. മകൾ നിഷ നാളെ മറ്റൊരു ആലീസോ വാസന്തിയോ ഒക്കെയായി മാറാനും സാധ്യതയുണ്ട്. അവളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ളതല്ലേ എന്ന മകനോടുള്ള മാമച്ചന്റെ ചോദ്യം ഇത് വ്യക്തമാക്കി പോവുകയാണെന്ന് തോന്നുന്നു.
3: അടുത്ത കൊല്ലം ഞാൻ ഇവിടുത്തെ സ്കൂളിൽ എങ്ങനെ ചേർന്നോളാം പപ്പാ. അവിടെ ഒരു രസമില്ല.
4: രസിക്കാനല്ല സ്കൂളിൽ പോകുന്നത്, പഠിക്കാനാ. അത് ഒന്നാം തരം സ്കൂളാ, അവിടെ പഠിക്കുന്ന പ്രസ്റ്റീജാ.
3: എങ്കിൽ നിഷയെ കൂടി അങ്ങോട്ട് വിടു പപ്പാ.
4: അവളെ എന്തിനാണ് അവിടെയൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത്? നീ അല്ലേ പഠിച്ച് വലിയവനാകേണ്ടവൻ. അവള് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വലിയവനും കല്യാണം കഴിച്ചോണ്ടു. നീ ആ പപ്പയുടെ ബിസിനസ് ഒക്കെ നോക്കേണ്ടത്. പപ്പ വളരെ കഷ്ടപ്പെട്ടാ 8th ക്ലാസ് പഠിച്ചത്. നീ എത്ര വേണമെങ്കിലും പഠിച്ചോ.
0: കാമുകനോടൊപ്പമുള്ള നിഷയുടെ ഒളിച്ചോട്ടം അപക്വമായ ഒരു തീരുമാനമാണെങ്കിലും അത് സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി കൂടിയാണ്. മകളുടെ ആ പ്രവൃത്തി വഴിയെന്നാൽ വീണ്ടും പഴി കേൾക്കുന്നത് ആലീസ് തന്നെയാണ്. മക്കളുടെ ഉത്തരവാദിത്തം രക്ഷിതാക്കളിൽ രണ്ടുപേർക്കും ഇല്ലയെന്നുള്ള ചിന്തയൊക്കെ കൂടിയാകാം സംവിധായകനിവിടെ ഉയർത്തിയിരിക്കുന്നതും.
5: പയ്യൻ എറണാകുളത്ത് തന്നെയുള്ള അവന്റെ ഒരു ബന്ധുവിനോടൊപ്പം പറഞ്ഞു വിട്ടു.
4: വളർത്താൻ പഠിക്കണപടി, നീ തള്ളയാണോ?
0: വാസന്തിയും ആലീസും നേരിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരല്ല. വാസന്തി ബസ് കാത്തു നിൽക്കവേ ആലീസ് അതിലെ ഒരു കാറിൽ കടന്നു പോകുമ്പോൾ മാത്രമാണ് അവർ ഒരുമിച്ച് രംഗത്ത് വരുന്നത് പോലും. ഇരുവരും പ്രത്യക്ഷത്തിൽ രണ്ട് ജീവിതധാരകൾ പുലർത്തിപ്പോരുന്നവരാണ്, രണ്ട് സാമൂഹിക സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. എന്നാൽ അവർ ഒരേ സാഹചര്യത്തിലുള്ളവരാണ്, ഭർത്താക്കന്മാരാൽ അവഗണനകളും ചൂഷണങ്ങളും നേരിടുന്നവർ. അതിനെ രണ്ട് രീതിയിലാണ് അവർ തരണം ചെയ്യാൻ ശ്രമിച്ചതെന്നതാണ് വ്യത്യസ്തമാക്കുന്ന ഘടകം. സർക്കാർ ഉദ്യോഗസ്ഥയായ വാസന്തി വിവാഹം കഴിക്കേണ്ടി വരുന്നത് സ്നേഹനിധിയായ തന്റെ അമ്മാവന്റെ മകൻ, എന്നാൽ ഒട്ടും സ്നേഹമില്ലാത്തവനായ തികച്ചും ഒരു മദ്യപാനിയായ ഗോപിയെയാണ്.
6: അടുക്കള ജോലി ചെയ്യാനെങ്കിലും ആരെങ്കിലും ഒന്ന് വയ്ക്കാൻ ഞാൻ വരുമ്പോഴൊക്കെ നിന്നോട് പറയാറില്ലേ, അമ്മ കേൾക്കാൻ വേണ്ടിയാ അവര് വേലക്കാരിയുടെ കാര്യം പറഞ്ഞത്. ആര് വന്നാലും ഇവിടെ ഒരു ദിവസം പോലും നിർത്തില്ല, അത്രയ്ക്ക് മോശം നാക്ക. പിച്ചക്കാരോട് പെരുമാറുന്നത് പോലെ വേലക്കാരോട്. ഇക്കാലത്ത് ആരെങ്കിലും നിൽക്കുവോ? തൊലി എടുത്തോണ്ട് പോയാലേ വീടിന് ഗുണം പിടിക്കൂ. ഏതാ മോളെ കാപ്പിപ്പൊടി ആ നീല തെന്നില്? അവന്റെ കുടിക്ക് ഒരു കുറവുമില്ലല്ലേ, കൂടുതലാ. നേരം വിളക്കുമ്പോ തുടങ്ങും. ആ ആരെ പേടിക്കാനാ, ആ പത്രം ഓഫീസിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. അവന് നല്ല

0: ബുദ്ധി തോന്നാൻ നീ ഭഗവതിയോട് പ്രാർത്ഥിച്ച മോളെ. അല്ലാതെ എന്ത് ചെയ്യാനാ?
1: അടിയും ചവിട്ടും ചീത്തവിളിയും കേട്ട് മടുത്തമ്മേ. ഉണ്ണി ഓർത്തിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. അമ്മവും അച്ഛന്റെ പിറ്റേന്ന് തുടങ്ങിയതാ ഈ കഷ്ടപ്പെടുത്തല്.
2: വേണു നാഗവള്ളി അവതരിപ്പിച്ച ഗോപി എന്ന കഥാപാത്രം ഒരു പത്രപ്രവർത്തകനാണ്. സഹജീവികളായ അനേകർ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അനീതി തുറന്നു കാണിക്കുന്നവനാണല്ലോ ഒരു ഉത്തമനായ പത്രപ്രവർത്തകൻ. ജോലിയുടെ ഭാഗമായി അയാളും അത്തരം കർത്തവ്യങ്ങളൊക്കെ അനേകവട്ടം ഏറ്റെടുത്തിട്ടുണ്ടാകാം. എന്നാൽ ഭവനത്തിൽ ഭാര്യയോട് അനീതി മാത്രം ചെയ്യുന്നവനാണ് ഗോപി. മദ്യപാനവും തൊഴിൽ പ്രശ്നങ്ങളുമൊക്കെ മൂലം അയാൾ തുടർന്ന് തന്റെ ജോലി അവസാനിപ്പിച്ച് ഭവനത്തിൽ ഒതുങ്ങിക്കൂടുകയാണ്. തുടർന്ന് ആ ജീവിതം ഭാര്യയുടെ ചിലവിലുമാണ്. വാസന്തിയിൽ നിന്ന് പണവും ലൈംഗികതയും പോലും പിടിച്ചു വാങ്ങുന്നവനാണ് അയാൾ.
3: നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ?
0: പോയി, നല്ല സുഖം തോന്നിയില്ല, ലീവ് എടുത്തു.
3: എന്താണ് നിന്റെ അസുഖം? നിനക്ക് എന്താ മെൻസസ് ആണോ?
0: ഒന്നുമില്ല.
3: പിന്നെ എന്താണ് നിന്റെ അസുഖം?
0: വല്ലാത്ത തലവേദന.
3: തലവേദന അത് ഞാൻ മാറ്റിത്തരാം, ഞാൻ മാറ്റിത്തരാം. വല്ല കാമുകന്മാരെയും കാണാൻ വന്നിട്ടിരുന്നു.
0: ഗോപിയൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
3: അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവധിയെടുത്ത് ഈ നേരെ താപ്പീസി എന്ന് പോകുന്നത്?
2: മാമച്ചനിൽ നിന്ന് ഗോപിയെ വ്യത്യസ്തനാക്കുന്ന ഘടകം പരസ്ത്രീ ബന്ധം അയാളിൽ ആരോപിക്കാനാകില്ല എന്നതാകും. എന്നാൽ ധനകേന്ദ്രീകൃതമായ ചൂഷണം രണ്ട് രീതിയിലാണെങ്കിൽ പോലും ഭർത്താക്കന്മാരിൽ നിന്ന് ഇരു സ്ത്രീകളും നേരിടുന്നുണ്ട്. വേദനകളിൽ വാസന്തിക്ക് ആശ്വാസമായി സ്വന്തം മാതാവും കൂട്ടുകാരിയും ഒക്കെയുണ്ട്. എന്നാൽ അവർ നൽകുന്ന ആശ്രയം പോലും അവൾക്ക് ഫലം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അവഗണനയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും വാസന്തി മോചനം നേടുന്ന സാഹചര്യം എന്നാൽ അല്പം വിചിത്രമാണ്. അവൾ ഒരു ദിവസം മരിച്ചുപോയ തന്റെ അമ്മാവനെ പോലെ പെരുമാറി തുടങ്ങി.
0: നീ ഇവിടെ ഉണ്ടായിരുന്നു, ഗോപി ഒരു ഉടുപ്പെടുത്തിട്ട് ആ തുണ്ടത്തിപ്പറമ്പിലെ വാസുമേനോന്റെ വീട്ടിലൊന്ന് പോണം. നെല്ലിക്കലയിൽ നമ്മുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന മേനോന്റെ അരയേക്കർ സ്ഥലം വിൽക്കാൻ പോവാ.
3: വാസന്തി,
0: ആ സ്ഥലം നമുക്ക് ഉണ്ണിയുടെ പേരിൽ വാങ്ങണം. നാളെ രാവിലെ മേനോനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ. പിടിച്ചകത്തേക്ക്
3: കൊണ്ടുപോടാ.
0: കുളിക്കാൻ വെള്ളം ചൂടായില്ലേ? ആ ഇല്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു വെള്ളം ചൂടാ? കുഴമ്പ് എടുത്തു വെക്ക്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. പിടിച്ചാ കട്ടിലെ കടത്തിൽ രണ്ട് അരി കൊടുത്താൽ മതി, മാറിക്കോളൂ.
2: സ്നേഹനിധിയായ അമ്മാവനായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിൽ ആ ഒരു ദുരവസ്ഥ ഭർത്താവിൽ നിന്നും അമ്മായിൽ നിന്നും നേരിടേണ്ടി വരികയില്ലായിരുന്നു എന്ന ചിന്ത വാസന്തിയുടെ ഉപബോധ മനസ്സിലുണ്ടാകാം. ആ ഭവനത്തിൽ എത്തിച്ചേരുന്ന അവളുടെ അമ്മയുടെ വാക്കുകൾ ഈ ചിന്ത വർദ്ധിപ്പിക്കുന്നും കാണാം. അവളുടെ മനസ്സിന് വന്ന ഈ പതർച്ച ഭവനത്തിലുള്ളവർ നോക്കിക്കാണുന്നത് ഏതോ ബാധ കേറിയതായാണ്. തുടർന്ന് അവളെ ഗോപി മനോരോഗ വിദഗ്ധന്റെ സമീപമെത്തിക്കുന്നു. കാര്യകാരണ സഹിതം അവളുടെ അവസ്ഥ അയാൾ വിവരിക്കുമ്പോഴും ഗോപിയുടെ ചോദ്യം മരുന്നുവഴി ഈ അവസ്ഥ മാറുമോ എന്നതാണ്.
4: ബാധകയറുന്നുവല്ല, മാനസിക രോഗമാ. കുടുംബജീവിതത്തിൽ ചില കടുത്ത ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത്. ചില ദുർഘടസന്ധികളിൽ നിന്നും അവരുടെ മനസ്സിന് രക്ഷപ്പെടാൻ അവർ നിങ്ങളുടെ അച്ഛനായി മാറുകയാ.
5: ഇതിന് മരുന്നൊന്നും ഇല്ലയോ?
4: മരുന്നുകൊണ്ട് മാത്രം ഇത് മാറുകയില്ല. ഒരുപക്ഷെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത് മാറിയേക്കും. ഒരു വലിയ പങ്ക് നിങ്ങളുടേതാ. മനസ്സിന് മാറ്റം വരത്തക്ക വിധം കുടുംബ ബന്ധങ്ങൾ സ്ഥായിയായ മാറ്റം വരുത്തണം. തൽക്കാലം ഞാൻ ഒരു മരുന്ന് തരാം.
2: അയാൾ മാറാതെ കൃത്യമായ പരിഹാരവും പരിചരണവും വഴിയല്ലാതെ ഗോപിയുടെ കുഞ്ഞിന്റെ അമ്മ മടങ്ങി വരാനും ഇടയില്ല. വാസന്തി നേടിയെടുത്ത സാങ്കല്പിക സ്വാതന്ത്ര്യ ലോകം ആ ഉന്മാദാവസ്ഥ തുടരാൻ തന്നെയാണിട. മാതാപിതാക്കൾ മക്കൾ കാഴ്ചകളൊക്കെ ധാരാളമുള്ള അനേകം വാരിയലുകളുടെ ഈ കഥ സ്ത്രീ സ്വാതന്ത്ര്യ രാഷ്ട്രീയം തന്നെ പങ്കുവെക്കുന്നതാണ്. കുഞ്ഞിനെ ഒരച്ഛനെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത അമ്മിണി താൻ നടത്തിയ ആ ക്രൂര പ്രവൃത്തി വഴി ശ്രമിക്കുന്നതും സ്വാതന്ത്ര്യം നേടാൻ തന്നെയാകാം. അതിലവളോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ അതിന് കാരണമാകുന്ന സാഹചര്യങ്ങളെ അവഗണിക്കാനാകില്ല എന്നതാണ് വസ്തുത. ആലീസിന്റെ ജീവിതത്തിൽ ഭർത്താവല്ലാത്ത ആ മറ്റൊരാൾ, അത് ജോസാണ്. ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ആലീസിന്റെ വീട്ടുകാർ ശ്രമിക്കുന്നത് പെണ്ണിന്റെ ബലഹീനതകൾ ചൂണ്ടിക്കാട്ടിയാണ്. അതായത് ഭർത്താവിന്റെ പക്കലേക്ക് മടങ്ങണമെന്നതാണ് അവർ നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗം.
1: ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് തിരിച്ചു പോവില്ലെന്നാ പറയുന്നത്.
6: ആലീസേ, വിവാഹമോചനം ഒരു പരിഹാരമല്ല കുഞ്ഞെ.
4: കോടതിയിലേക്ക് കയറിയിറങ്ങി നടക്കുന്നതിന്റെ നാണക്കേടെന്താണ് നിനക്കറിയില്ല ആലീസേ?
6: മാമച്ച, കുറച്ചൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചെങ്കിലേ മുമ്പോട്ട് പോകാനൊക്കൂ.
4: എനിക്കൊന്നുമില്ല അച്ചു, എല്ലാം അവളാ പറയുന്നത്.
6: സമൂഹത്തിലുള്ള നിങ്ങളുടെ നിലയും വിലയും ഒക്കെ നിങ്ങൾ ഓർത്താ മതി. എന്ത് പ്രശ്നമുണ്ടായാലും പിരിഞ്ഞു പോകാൻ പള്ളി അനുവദിക്കുകയില്ല.
7: മോളെ, മോൾ അറിയിക്കോ.

0: മോടപ്പനാ പറയുന്നത്, ഇതല്ല നിന്റെ വീട്, അവന്റെ വീടാ നിന്റെ വീട്. നീ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ചായിരുന്നു. പെണ്ണിന് ഭൂമിയോളം ക്ഷമ വേണം മോളെ, ഇറങ്ങിക്കോ.
1: ഭാര്യയുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൊന്നും തനിക്ക് വലിയ പരിഭവങ്ങളില്ല എന്ന്, അല്ലെങ്കിൽ താനതൊന്നും ഗൗനിക്കുന്നില്ല എന്ന് മാമച്ചൻ പറയുന്നു. അയാൾക്കതിനുള്ള അർഹതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജോസിന്റെ സ്നേഹത്തിലേക്ക് എത്തുകയെന്ന ലക്ഷ്യം മാത്രമായിരുന്നു അയാളുമായുള്ള ബന്ധത്തിൽ ആലീസിനുണ്ടായിരുന്നത്. ആലീസിനെ ഈ ബന്ധത്തിൽ എത്രമാത്രം കുറ്റപ്പെടുത്താനാകുമെന്നത് മറ്റൊരു വശം.
2: കൂടുതലാകുന്നുണ്ട്, നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് വെളിയിലിറങ്ങി നടക്കണം.
3: ഇപ്പൊ മാമച്ച മുതലാളി വലിയ മാന്യനാണല്ലോ.
2: ആലീസ്, കുട്ടികളൊക്കെ പ്രായമായി വരിക, നീ അതെങ്കിലും ഓർത്താ മതി.
3: കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ?
2: സൂക്ഷിച്ച് സംസാരിക്കണം.
3: കോൺട്രാക്ട് കിട്ടാനും ബില്ല് പാസാക്കാനും മലമ്പുഴയിലും പീച്ചിയിലും കോവളത്തും എന്നെയും കൊണ്ട് നടന്നില്ലേ? രാമകൃഷ്ണൻ, വി കെ നായർ, കൊച്ചുവർക്കി, താണുപിള്ള, വൈരമൂർത്തി, ഇവരിൽ ആരുടെയെങ്കിലും ആവാം കുട്ടികൾ.
1: ഭർത്താവിൽ നിന്ന് ആ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭാര്യമാർ തുടർന്ന് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും അത്ര സുഖമുള്ളതാകണമെന്നില്ല. ആ സന്ദേശമാണ് കെ ജി ജോർജ്, സി വി ബാലകൃഷ്ണൻ രചനാ സംവിധായക കൂട്ടുകെട്ടിൽ 1988 പുറത്തിറങ്ങിയ മറ്റൊരാൾ എന്ന ചിത്രം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മറ്റൊരാൾ പ്രധാനമായി ഒരു കുടുംബത്തിന്റെ ഉള്ളറകളെ മാത്രം കേന്ദ്രീകരിച്ചൊരുക്കിയ അല്പം കൂടി ലളിതമായ കഥാപശ്ചാത്തലമുള്ള, എന്നാൽ അങ്ങേയറ്റം സങ്കീർണമായ മാനസിക തലങ്ങൾ വ്യക്തമാക്കി പോകുന്ന സൃഷ്ടിയാണ്. അതിനു മുകളിൽ ആത്മസംഘർഷങ്ങൾ പ്രകടമായിരിക്കുന്ന മറ്റൊരു കെ ജി ജോർജ് സൃഷ്ടിയുണ്ടെങ്കിൽ അത് ഇരകൾ മാത്രമാകും എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം. ഇരകളല്ലാതെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ സ്വപ്നാടനമോ ഈ കണ്ണികൂടിയോ കേന്ദ്ര കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാളിലെ നായിക സീമ അവതരിപ്പിച്ച സുശീലയ്ക്കൊപ്പം എത്തുമെന്ന് തോന്നുന്നില്ല.
4: ഒരു ജോലി ശരിയാവുമെങ്കിൽ അതാ നല്ലത്.
5: വീട്ടിൽ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ, പിന്നെ നമുക്ക് വേണ്ട ചേച്ചി എന്തെങ്കിലും ഒരു ഏണിംഗ്.
4: ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ഉണ്ണിയുടെ അച്ഛനത് ഇഷ്ടമല്ല. ആദ്യമൊക്കെ കുറെ പറഞ്ഞു നോക്കി.
5: ബാലേട്ടൻ അങ്ങനെയല്ല, നിനക്ക് പറ്റുന്ന എന്ത് ജോലി കിട്ടിയാലും ചെയ്തോളാനാ പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്ന എന്തിനാന്ന് എപ്പോഴും ചോദിക്കും. ഒരു പ്രത്യേക സ്വഭാവം. നീ നിന്റെ വഴി കണ്ടെത്തിക്കൊള്ളാൻ പറയും, ഞാൻ എന്റെ വഴി നോക്കിക്കോളാന്നും പറയും.
1: സിനിമയുടെ ആരംഭത്തിൽ കാണുന്ന സമൂഹത്തിനു മുൻപിൽ സുശീല പേര് സൂചിപ്പിക്കുന്നത് പോലൊരു കഥാപാത്രമാണ്. കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിച്ച കൈമൾ എന്ന ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് സുശീല. ഭർത്താവിന് നല്ലൊരു ഉദ്യോഗമായതിനാൽ തന്നെ കുടുംബത്തിന് ആവശ്യത്തിന് വരുമാനവും നിലയും വിലയും ഒക്കെയുണ്ട്. ആണും പെണ്ണുമായി സന്താന സൗഭാഗ്യവും അവർക്കുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെയും അയൽക്കാരെയും ബന്ധുജനങ്ങളെയും ഒക്കെ അമ്പരപ്പിച്ചു കൊണ്ടത് നടന്നു.
6: അമ്മയുടെ ഞങ്ങൾ വരുമ്പോ വാതിൽ തുറന്നു കിടക്കായിരുന്നു.
2: അപ്പുറത്തെ സരസമ്മയുടെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കാവോ? നിങ്ങൾ പോയി വിളിച്ചോണ്ടോ.
6: അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു.
7: ഞങ്ങള് വർമ്മസാറിന്റെ വീട്ടിൽ നോക്കി.
2: പിന്നെ എവിടെയാ പോയത്? നിങ്ങളകത്ത് പോ.
1: തുടർന്നവർ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് സുശീല സമീപത്തുള്ള ഗിരി എന്ന വർക്ക്ഷോപ്പ് ഉടമയ്ക്കൊപ്പം ജീവിതം ആരംഭിച്ചുവെന്ന്. ആ ഗൃഹനാഥൻ തകർന്നുപോയി. ചുറ്റുമുള്ളവരുടെ അടക്കിയുള്ള പരിഹാസങ്ങളും മുനവച്ചുള്ള സംസാരവുമൊക്കെ അയാൾ കേൾക്കുന്നുണ്ട്. സുശീലയെ തിരികെ എത്തിക്കാൻ കൈമളിന്റെ കുടുംബസുഹൃത്തായ മമ്മൂട്ടി കഥാപാത്രം ബാലൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീയിൽ മാറ്റമൊന്നുമില്ല.
8: സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി. ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ, ഒരു കഴിവുകെട്ടവൻ.
9: സാറങ്ങനെ പറയുന്നത് കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി, കരഞ്ഞു പോകുന്ന പോലും തോന്നി.
10: മാന്യത പോകുന്നതാണ് സാറിന്റെ പ്രശ്നം. മാന്യതയ്ക്ക് അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ. എല്ലാം ഇട്ടച്ചു പോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയുള്ള ജീവിതം കിട്ടാന്ന് ആർക്കറിയാം. എല്ലാവരും കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ. എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി, പിഴച്ചവൾ.
9: ഇങ്ങനെയൊന്നും ഉണ്ടാവരുതായിരുന്നു.
10: ഇനി പറഞ്ഞിട്ടെന്താ, ഉണ്ടായി കഴിഞ്ഞില്ലേ, ഇനി ആയതുപോലെ.
9: ജീവിതം ഇത്ര നിസ്സാരാണോ?
10: എന്തോ
9: ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ?
10: കണ്ടിട്ടോ
9: പറഞ്ഞു നോക്കാലോ.
10: ഇനി അതിനൊന്നും പോകണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു.
1: ക്രമേണ സുശീല മനസ്സിലാക്കുന്നത് ഗിരിക്ക് തന്നോടുണ്ടായിരുന്നത് ശരീരകേന്ദ്രീകൃതമായ വെറുമൊരു ഫാന്റസി അല്ലെങ്കിൽ കൗതുകം മാത്രമായിരുന്നുവെന്ന്. തനിക്കൊപ്പമ തെരുവിലെ ചെറുതാവളത്തിലേക്ക് ഇറങ്ങി വന്ന സുശീലയെ പൂർണ്ണമായും അവഗണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗിരി. സുശീലയുടെ സാന്നിധ്യത്തിൽ തന്നെ ഭവനമെന്ന് വിളിക്കാമോ എന്നറിയില്ലാത്ത ആ കെട്ടിടത്തിലേക്ക്

0: മറ്റു സ്ത്രീകളെ എത്തിക്കാനും അയാൾക്ക് മടിയില്ല. മറ്റൊരുവൾ അങ്ങനെ അവർക്കൊപ്പം അവിടെ താമസവും ആരംഭിച്ചു.
1: എന്റെ
2: വർക്ക്ഷോപ്പിനടുത്തുള്ളതാ, നിനക്ക് സഹായത്തിന് ഒരാളായി. ഇവളാ മുറി കിടന്നോളൂ, ഭക്ഷണമൊക്കെ ഉണ്ടാകില്ല.
0: ശുശീലയ്ക്ക് വേണമെങ്കിൽ ആ ഭവനത്തിൽ കഴിയാം, അയാൾക്ക് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ബാലൻ വഴി ഒരു മടങ്ങിപ്പോക്കിന് അവൾ ചിന്തിച്ചു തുടങ്ങിയതെന്ന് തോന്നുന്നു. അർദ്ധമനസോടെയാണ് കൈമൾ തന്റെ അകന്നുപോയ ഭാര്യയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് തന്നെ. ഒരു ബീച്ചിൽ വെച്ചാണ് ആ സമാഗമം. എന്നാൽ അവിടെ എത്തിയ ബാലനും സുശീലയും കണ്ടത് കൈമളിന്റെ മൃതദേഹമായിരുന്നു. നെഞ്ചിൽ തറച്ച കത്തിയുമായി. അതൊരാത്മഹത്യ തന്നെയാകാനാണിട.
3: ബാലൻ ഇത് കണ്ടോ, പുതിയതാ, ഇന്നലെ വാങ്ങിച്ചു.
4: ഇതെന്തിനാ?
3: കൊല്ലാൻ.
4: കൊല്ലാൻ
3: ആരെ? അവളെ തന്നെ. എന്തോ ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. അതെന്താണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ്. അവളുടെ ഹൃദയം എവിടെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്.
4: സാർ കാര്യമായിട്ട് തന്നെയാണോ?
3: എന്താ, വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: അരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. എന്തെല്ലാം ആലോചിക്കാനിരിക്കുന്നു. ഈ ലോകം ഇതെങ്ങനെ കാണും? ഇതാരെയൊക്കെ അനാഥരാക്കും.
3: ഇതൊന്നും ആലോചിക്കാതെ. എല്ലാം ആലോചിച്ചു തന്നെയാണ്. ഇനി എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല. ബാക്കിയൊക്കെ വരുന്നത് പോലെ.
0: കൈമുളുമൊത്ത് സുശീല നടത്തിവന്ന ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും കുറവുകൾ ആ ഗൃഹനാഥൻ വരുത്തിയതായി സിനിമ നേരിട്ട് പറയുന്നില്ല. എന്നാൽ അവർ അർഹിക്കുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും കൈമൾ നൽകിയിരുന്നു എന്ന ചിന്തയ്ക്ക് അപ്പോഴും സാധ്യതയുണ്ടെന്ന് കരുതാം. കാരണം സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ ഉർവശി അവതരിപ്പിച്ച വേണി സ്വന്തം കാലിൽ നിൽക്കാനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചില ആവശ്യങ്ങൾക്കായി അല്പം പണം സുശീലയോട് ചോദിക്കുന്ന ദൃശ്യമുണ്ട്. എന്നാൽ ആ സ്ത്രീയുടെ വാക്കുകളിലുള്ളത് തന്റെ കേവല ആവശ്യങ്ങൾ ഭർത്താവിൽ നിന്ന് കണ്ടറിഞ്ഞു ലഭിക്കാത്ത ഒരു തൊഴിൽ രഹിതയുടെ നിസ്സഹായത കലർന്ന ആത്മസംഘർഷങ്ങൾ കൂടി നിഴലിക്കുന്ന മറുപടിയാണെന്ന് തോന്നുന്നു.
5: ചേച്ചി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? വേലക്കാരില്ലേ?
6: ഒരാളുണ്ട്, രാവിലെ വന്നു പോകും, ഇന്ന് വന്നില്ല. അവളുടെ അയലൊക്കെ തന്നെ വിശേഷം.
5: ചേച്ചിയെ പോലെ ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഒരു മ്യൂസിയം പീസ് പോലെ, എന്തൊരു ബോറ.
6: വേണിക്ക് ഭാഗ്യമുണ്ട്, പറന്ന് നടക്കല്ലേ.
5: ആ യെസ്, ഐ ഹാവ് ഗോട്ട് വിങ്സ്. പറക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചേച്ചി കുറച്ച് കാശ് തന്ന് സഹായിക്കണമല്ലോ, കുറെ ഡ്രസ്സ് വാങ്ങാനാ. ഈ ജോലിക്ക് കുറച്ച് ഫാഷനബിൾ ആവണമല്ലോ. ബാലേട്ടനോട് ചോദിക്കണ്ടെന്ന് വെച്ചു. എന്റെ ശമ്പളം കിട്ടിയാലും തിരിച്ചു തരാം.
6: എന്റെ കാശൊന്നും ഇല്ലല്ലോ. ഉണ്ണിയുടെ അച്ഛൻ വന്ന് ചോദിക്കാം. കാശിന്റെ കാര്യമൊക്കെ ഞാൻ വിചാരിച്ചു ചേച്ചിയാ അതൊക്കെ നോക്കുന്നേന്ന്. വരുമ്പോ പറയാം. വേണ്ട, ഐ വിൽ മാനേജ്.
0: മറ്റൊരാളെന്ന സിനിമയിൽ മുരളി അവതരിപ്പിച്ച മഹേഷ് എന്നൊരു കഥാപാത്രമുണ്ട്. സിനിമയിലെ ഉപനായികി എന്ന് വിളിക്കാവുന്ന വേണിയെ അയാൾ ലൈംഗിക ചുവയോടെ സമീപിക്കുന്നുണ്ട്. എന്നാൽ വേണി യഥാവിധം അത് ചെറുത്തു നിൽക്കുന്നുമുണ്ട്. എല്ലാവർക്കും ഈ ചെറുത്തുനിൽപ്പ് സാധിക്കണമെന്നില്ല. സാഹചര്യങ്ങളനുസരിച്ച് അത് മാറിമറിയും. തുടർന്ന് വേണി തന്റെ ഭർത്താവ് പോലും അറിയാതെ ഈ വിഷയം യഥാവിധം കൈകാര്യം ചെയ്ത് ഒരുപക്ഷെ എന്നേക്കുമായി അത് അവസാനിപ്പിക്കുന്നതും കാണാം. സ്വന്തം നിലയ്ക്ക് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പക്ഷം കൂടി ഈ രംഗങ്ങളിൽ വിളക്കി ചേർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു.
7: അങ്ങനെ നാളെ ഞാൻ വലിയ ഒരു കാര്യം സാധിക്കും. ഓ, എന്തൊരു ടെൻഷൻ ആയിരുന്നു ഇത്രയും നാള്. ഇന്നത്തോടുകൂടി അതങ്ങ് തീർന്നു. ഇപ്പൊ ഉള്ളത് ഒരുതരം ത്രില്ല.
8: അതിന് സുശീല ചേച്ചി വരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്.
7: വരും, എനിക്ക് ഉറപ്പുണ്ട്.
8: ഇനി വന്നു എന്നെ വിചാരിക്കുക. എല്ലാം പഴയ പോലെ ആവും. വീട് നിറയെ വിങ്ങലായിരിക്കും. ഒരു ഭാഗത്ത് കുറ്റബോധം, മറുഭാഗത്ത് കുറ്റപ്പെടുത്തൽ, ഒന്നും പറയുമായിരിക്കില്ല. പക്ഷെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും.
7: നീ നോക്കിക്കോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എല്ലാം നോർമലാവും.
8: ആ കുട്ടികൾ ഒരിക്കലും സുശീല ചേച്ചിക്ക് മാപ്പ് കൊടുക്കില്ല. എന്തൊക്കെ ആയാലും ഈ ലോകത്തിന് ഓരോ പെണ്ണും ഒരു ഇരയാണ്, വെറും ഒരു ഇര. കീഴടക്കാൻ, അപമാനിക്കാൻ, നശിപ്പിക്കാൻ ചേച്ചിയും ഞാനും എല്ലാം.
7: വേണി, എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്താ നിനക്ക്? ഞാനല്ലേ, നമ്മുടെ സ്നേഹമല്ലേ കരയാതെ.
8: ചേച്ചിക്ക് സുഖവും സന്തോഷവും എല്ലാം തിരിച്ചു കിട്ടോ?
7: തീർച്ചയായും.
8: എന്താണെന്നറിയില്ല, എനിക്ക് പേടി തോന്നുന്നു.
0: ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനായ കൈമൾ വരും തലമുറകളുടെ സൃഷ്ടിക്കായി ഇണയായി കണ്ടെത്തിയ സുശീല വിദ്യാഭ്യാസമൊന്നും തീരെ കുറഞ്ഞവളാകാനിടയില്ല. അവർക്കനുയോജ്യമായ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു ഉത്തമയായ പെൺകുട്ടി എന്നതാകാം അവരുടെ വിവാഹവേളയിൽ ഉയർന്നിട്ടുള്ള വാക്കുകൾ. എന്നാൽ തുടർന്നവർ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങളുമായി ആ ഭവനത്തിന്റെ ചുമരുകൾക്കുള്ളിൽ ഒരുതരം മാനസിക ബന്ധനത്തിലാണെന്ന് തോന്നുന്നു. അമ്മയെ ഭവനത്തിൽ കാണാനില്ല എന്ന മക്കളുടെ വാക്കുകളോട് കൈമൾ പ്രതികരിക്കുന്ന രീതിയും ഏറെ ശ്രദ്ധേയം. തന്റെ ഭാര്യ അയൽവക്ക സന്ദർശനത്തിനായി മറ്റോ പോയിരിക്കാമെന്ന ചിന്തയാണ് അയാളിൽ ഉണരുന്നത്. തന്റെയും മക്കളുടെയും കാര്യങ്ങൾ നിർവഹിച്ചു തരാനുള്ള മറ്റാഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ മാത്രമാണ് കൈമളിന് തന്റെ ഭാര്യ. എന്നാൽ അവരുടെ ഉള്ളിലെ മോഹങ്ങൾ അതിലും പരപ്പുള്ളതും ആദ്യ രംഗങ്ങളിൽ

0: കടൽത്തീരം ദർശിക്കാൻ ആ കുടുംബം കടന്നു ചെല്ലവേ ചെറുപ്പക്കാരായ കമിതാക്കളെ സുശീല വീക്ഷിക്കുന്ന രംഗമൊക്കെ അവരുടെ ഉള്ളിൽ ഉറങ്ങുന്ന പ്രണയമോഹങ്ങൾ വ്യക്തമാക്കുന്നതാകാം. ഗിരിയിലേക്ക് സുശീലയെ അടുപ്പിച്ചത് ശാരീരിക അഭിലാഷങ്ങൾ മാത്രമാകാനിടയില്ല എന്നും കരുതാം. കൈമളിൽ നിന്ന് ലഭിക്കാതെ പോകുന്ന പ്രണയവും പരിഗണനയും അവിടെ നിന്ന് ലഭിച്ചേക്കാമെന്ന ചിന്തയാകാനാണിട. എന്നാൽ ഗിരിയാകട്ടെ ഒന്നിൽ മാത്രം മനസ്സുറയ്ക്കാത്തവനും. ആദ്യ രംഗങ്ങളിൽ ഒരു പുതിയ ചുവന്ന മാരുതി കാറുമായി കൈമളിനടുത്തെത്തി പഴയ കാർ മാറ്റി അതെടുക്കാൻ പറയുന്ന ഗിരിയെ കാണാം. അതേ മനോഭാവം തന്നെയാണ് താൻ സമീപിക്കുന്ന സ്ത്രീകളോടും അയാൾക്കുള്ളത്. സുശീലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് സിനിമ തുടർന്ന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്.
1: ഞാനിവിടെ കുറച്ചു നേരമായി കാത്തു നിൽക്കുന്നു. സാറ് താമസിച്ചു പോയല്ലോ.
2: ഞാനൊരു സ്ഥലം വരെ പോയി.
1: സാറിന് ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വന്നതാ.
2: വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ.
1: സാറ് വണ്ടി ഒന്ന് ചുമ്മാ നോക്കണം. പുതിയ മോഡലാ, ഇറങ്ങിയതേ ഉള്ളൂ. സാറിന് തീർച്ചയായും ഇഷ്ടമാവും. വേറൊരു പാർട്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്താ. സാറിനാണെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് തരാം.
2: എനിക്ക് വേണ്ട, ഇപ്പൊ ഉള്ളത് തന്നെ ധാരാളം. അതൊന്ന് കൊണ്ടുപോകും.
1: നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ, വാങ്ങിയ തീർച്ചയായും സാറിന് ഇഷ്ടമാവും.
2: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
1: പിന്നീട് അന്വേഷിച്ച കിട്ടില്ല. ആ വേണ്ടേ വേണ്ട.
0: ഈ അധ്യായത്തിൽ പറഞ്ഞ മാമച്ചൻ ഗോപി എന്നീ രണ്ട് പ്രധാന പുരുഷ കഥാപാത്രങ്ങളെക്കാൾ കൈമളിനെ വ്യത്യസ്തനാക്കുന്ന ഘടകം തെറ്റുകളും ശരികളും ഇടകലർന്നൊരു മനുഷ്യനാണെന്നതാണ്. അതേസമയം ഭാര്യയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു സ്ത്രീ ശാരീരിക അഭിലാഷങ്ങൾ നിർവഹിച്ചു നൽകാൻ താൻ തയ്യാറാണെന്ന സൂചന നൽകുമ്പോൾ ഒരു തരത്തിലും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ലാത്തവനുമാണ്. എന്നാൽ ഭാര്യയുടെ മനസ്സ് അയാൽ പൂർണ്ണമായി അറിയാതെ പോയി, അല്ലെങ്കിൽ അതിനല്പം താമസിച്ചു പോയി. അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിലുണ്ടായത് തിരുത്താൻ എളുപ്പമല്ലാത്ത മാറ്റങ്ങളും. ദമ്പതികൾ തമ്മിലുള്ള പരസ്പരം മനസ്സിലാക്കലിന്റെ ആവശ്യകത കൂടിയാണ് മറ്റൊരാൾ എന്ന ചിത്രം പറഞ്ഞുവെക്കുന്നതെന്ന് തോന്നുന്നു.
3: ഇതായല്ലോ ബാല അവളുടെ ഗതി. അവളൊരു പാവമായിരുന്നു, വെറും പാവം. ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവളെ കൊല്ലുന്നത് ഒരാട്ടിൻകുട്ടിയെ കൊല്ലുന്നത് പോലെയാണ്. കൊല്ലേണ്ടത് അവനെയാണ്, അവനെയാണ് കൊല്ലേണ്ടത്.
4: ആരെയും കൊല്ലുന്നോണ്ട് ഒരു പ്രയോജനമില്ല. ചെയ്യേണ്ടത് സുശീല ചേച്ചിയെ രക്ഷപ്പെടുത്തുക. ഒന്ന് ചോദിച്ചോട്ടെ, ചേച്ചി മടങ്ങി വന്ന സാർ സ്വീകരിക്കോ?
3: അവൾ വരുമോ?
4: വരും.
3: എന്തോ,
4: ഐ വിൽ ബ്രിങ് ഹർ ബാക്ക്. നാളെ രാവിലെ ഞാൻ അവിടെ പോകും. ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. മേച്ചി കാണാം. നേരെ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത്.
0: കുടുംബ ഉള്ളറകളുടെ രാഷ്ട്രീയം അവതരിപ്പിച്ച കെ ജി ജോർജ് ചിത്രങ്ങളുടെ കേൾവി അനുഭവവുമായി സിഗ്നേച്ചറിന്റെ തുടരധ്യായവുമായി വീണ്ടും എത്താം. നന്ദി.
5: സിഗ്നേച്ചർ
6: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
5: നിർവഹണം നിഖിൽ എബ്രഹാം.
7: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ൂവായി കൊടുങ്കൊണ്ടി.

നീയാകും ചിത്തത്തെ എന്തെല്ലാം വർണ്ണത്തിൽ എഴുതും ഭൂമി ശരീരത്തിൽ പാവാടപ്പായത്തിൽ നിന്നെ ഞാൻ കുമ്പത്തൊട്ടാമരമുട്ടായിരുന്നു ഒരു താമരമുട്ടായിരുന്നു.

ഹരിനാമചക്രം തിരിയുമ്പോൾ നീ ഭക്തിയായി അമ്മയായി അമ്മൂമ്മയായി മാറി. ഹരിനാമചക്രം തിരിയുമ്പോൾ നീ ഭക്തിയായി അമ്മയായി അമ്മൂമ്മയായി മാറി. മണ്ണിരിയൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മണ്ണിരിയൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മറയിൽ പാരി നിൻ പാവന.

നിന്നെ ഞാൻ കണ്ടപ്പെട്ട മരമൊട്ടായിരുന്നു.

ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. എന്ന സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്കളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ
1: ക്യാ ബാത്ത് ഹൈ കൽ

കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. ആ ഒട്ടക്കണ്ണിട്ട് ഒളി

0: അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയ റോട്ടം
1: കൊത്തിക്കീറണ നോട്ടമുടനെ കുലു

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ ക്യാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒന്നുകൂടെ പറയാം: 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കസഫ്.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം. അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്. അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

വിരശല്യം ഒഴിവാക്കാം, ആരോഗ്യം ഉറപ്പാക്കാം. ഒരാളുടെ ശരീരത്തിൽ കയറിക്കൂടി ശരീരത്തിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന ജീവികളാണ് വിരകൾ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ വിരകൾ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോഷണക്കുറവ് അനുഭവപ്പെടുകയും വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. വിരബാധ ഒരാളിൽ വിളർച്ച, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി, വയറിളക്കം എന്നിവയുണ്ടാക്കും. വിരബാധ എങ്ങനെ തടയാം? ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വീടിന് പുറത്തു പോകുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മലവിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. മൃഗങ്ങളെ സ്പർശിച്ചതിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കും.